സുഖായി സതതങ് നമഃ കല്യാണിയായി പ്രണതാവൃദ്ധ്യൈ സിദ്ധ്യൈ കുർമോ നമോ നമഃ നൈരിത്യൈ ഭവിതാങ് ലക്ഷ്മിയൈ സർവാണിയൈ തേ നമോ നമഃ ദുർഗായൈ ദുർഗപാലായൈ താരായൈ സർവകാരിണ്യൈ ഖ്യാത്യൈ തഥൈവ കൃഷ്ണായൈ ധുമ്രായൈ സതതങ് നമഃ അതിസൗമ്യാതിരൗദ്രായൈ നതാസ്തസ്യൈ നമോ നമഃ നമോ ജഗത്പ്രതിഷ്ഠായൈ ദേവ്യൈ കൃത്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു ചേതനത്യഭിധീയതേ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു ബുദ്ധിരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു നിദ്രാരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു ക്ഷുധാരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു ഛായാരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു ശക്തിരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു തൃഷ്ണാരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു ഏക്ഷാന്തിരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു യാതിരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു ലജ്ജാരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു ശാന്തിരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു ശ്രദ്ധാരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു കാന്തിരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു ലക്ഷ്മീരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു വൃത്തിരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു വ്രീതിരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു ദയാരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു തുഷ്ടിരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ യാ ദേവീ സർവഭൂതേഷു ക്രാന്തിരൂപേണ ശാസിതാ നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ ഇന്ദ്രിയാണാമധിഷ്ഠാത്രി ഭൂതാനാം ച അഖിലേഷു യാ ഭൂതേഷു സതതം തസ്യൈ ദത്തിദേവ്യൈ നമോ നമഃ സ്ഥിതിരൂപേണ യാ കൃഷ്ണം ഏതദ്വ്യപ്യസ്ഥിതാ ജഗത് നമസ്തസ്യൈ നമസ്തസ്യൈ.